ദിനാങ്കം ത്രയാണാം ജന്മ. പിതൃമരണോത്തരം ബാല്യാത് പ്രഭൃതി അനുഭൂതം ദാരിദ്ര്യം അഭാവാഹ അവമാനനം ച തേന ച ഉദിത അസ്മാക്കം സർവേഷാം മനസ്സു ഉത്തമാധ്യയന ഇച്ഛ തത്കൃതാ ഘോരാഹ യത്നാഹ അവിശ്രാന്ത പരിശ്രമാഹ സ്വാഭിമാനേന കണശഃ ധനം പ്രാപ്യ കഥം കാരമപി സാധിതം ക്ഷുധാശമനം ഗുരുജനാനാം ത്വത് സദൃശാണാം മിത്രാണാം ച സഹായേന പ്രാപ്തം ശാലിയാഭ്യാസേ യശഃ തദനന്തരം അത്യുച്ച ശിക്ഷണാർത്ഥം ത്രിഭിഃ സഹകാര്യേണ ധനാർജനാർത്ഥം കൃതാഃ അവിരതാഃ യത്നാഃ അഹോരാത്രം കൃതാ ജ്ഞാനസാധന പരസ്പര സഹകാരഃ സൗഹാർദ്ദം മാതുഃ ആശീർവാദഃ ച അനേനൈവ പ്രാപ്തം സർവൈഃ ഉത്തമം യശഃ തേന ച ഉച്ച പദാനി പ്രഭൂതം ധനം ച ദുർദൈവവശാത് മാതാ അകാലമേവ കാലേന അപഹൃതാ. അധുനാ അസ്മാക്കം പരിവാരഃ യഥാത്വം ജാനാസിയേവ ദ്വാദശ ജനാത്മകഃ അസ്തി സർവേഷാം സമാനഃ ശ്രേയസ്കരഃ വിചാരഃ സദൈവ മനസി വർത്തതെ. ഗൃഹവ്യവസ്ഥാ സർവേഷാം അപത്യാനാം ശിക്ഷണം ആരോഗ്യരക്ഷണം ച സർവേഷാം ധനം ഏകീകൃത്യ ഏകവിചാരേണ ഭവതി. സത്യപി വിഭവേ സർവേഷാം സ്വാസ്ഥ്യരക്ഷണാർത്ഥം ഗൃഹേവ സർവപദാർത്ഥാനാം നിർവാണപൂർവകം ഭോജന ഖാനപാനാദികം അനുഭവാമഃ. ആധുനിക കാലം അനുസൃത്യ ക്വചിത് കദാചിത് ഖാദ്യപാന ഗൃഹേഷു അപ്പി ഗച്ഛാമഃ പരം തത്രാപി വിവേകഃ അസ്തി ചയനം അസ്തി സ്ഥാനസ്യ അതിമഹാർഗം ആധുനികതമം സ്ഥാനം നൈവ ഗച്ഛാമഃ. പര്യടനാനന്ദമപി സഹകുടുംബം അനുഭവാമഃ. ഗൃഹേവ ബാലകാനാം അസ്മാക്കം ച വർദ്ധാപനദിനാനി സമ്മാനിതാനി ഭവന്തി പരിമിത വ്യയേന. ബാലകാനാം സർവാംഗീണ വികാസാർത്ഥം സർവതാ പ്രയതാമഃ. അസ്മാക്കം കാരയാനാനി അപ്പി യഥാത്വം പശ്യസി ഏവ ഉപയോഗാർഹാണി ബഹുകാലാത് പൂർവം കൃതാനി ന താനി അപ്പി സമൃദ്ധി പ്രദർശനാർത്ഥം. കസ്മയപ്പി മിത്രായ ആപ്തായ വാ യദി കിഞ്ചിത് ദാതവ്യമസ്തി തരി പ്രഥമം തസ്യ ആവശ്യകതാം ഉപയോഗ വിഷയേ ചിന്തയാമഃ. തദനുകൂലഃ ഏവ ഉപഹാരാ ദാതവ്യഃ ഇതി അസ്മാക്കം കുടുംബസ്യ പരിപാടിഃ. പ്രതിദിനം കർമ്മകരേഭ്യഃ വയം അന്നദാനം കുർമഃ. പ്രതിമാസം നിർധന ഛാത്രേഭ്യഃ വസ്തുരൂപേണ ധനരൂപേണ വാ കിമപി ദാതുമിച്ഛാമഃ തേഷാം സഹായം കുർമഃ. പിതൃണാം ഋണപ്രത്യർപ്പണാർത്ഥം സംവത്സരേ ദ്വിവാരം വൃദ്ധാശ്രമേഷു ഗത്വാ വൃദ്ധപരിചര്യാ പൂർവകം ധനം അന്ന ഫല ഔഷധ വിതരണം ച കുർമഃ. യത് സത്യം ഏതത് സർവം ന കസ്മയപി കദാപി നിവേദനീയം യേന സത്കൃത്യസ്യ പുണ്യം ഹീയതെ തത്ര ച അഹങ്കാരസ്യ ദർപഃ അനുഭൂയതെ ഇതി സത്യം. പരന്തു അധുനാ തുഭ്യം സർവം നിവേദ്യതെ സോദ്ദേശം മമ ഭൂമികായാഃ മമ ന്യക്കാരസ്യ സമർത്ഥനാർത്ഥം. ഏകലത്വേന സുഭിക്ഷേ ജാതത്വാത് ന ത്വയാ കദാപി ധനവ്യയ വിഷയേ ചിന്തിതം. ധനവ്യയാർത്ഥം വിപുലമസ്തി സ്വാത്മനഃ സുഖോപഭോഗാർത്ഥം മിത്രാണി അപി സുഖസാധനാനി ആസന് ത്വദർത്ഥം ഛാത്രജീവനെ അപി സ്മരസി തദാനീം ഛാത്രാവസ്ഥായാം അർദ്ധഭുക്തേനാപി മയാ ഭോജയ മാം പാർട്ടിം ദേഹി ഇതി ന കദാപി സൂചിതം. നവാ ദത്തേപി ത്വയി ബുഭുക്ഷിതവത് ഉദരപൂരം അന്യമിത്രവത് ഭക്ഷിതം. അസ്മാക്കം ശ്രീമന്തഃ അപി സഖായഃ തവ ധനേന ആനന്ദോത്സവം അമന്യന്ത സ്മരതാവത് കദാപി മയാ ചിത്രപടാ ത്വയാ സഹ മിത്രൈ സഹ വാ ദൃഷ്ടാ ന കദാപി യതഃ അസ്മത് സവിധെ അനാവശ്യക കാര്യാർത്ഥം സമയഃ ധനം വാ നാസീദേവ ആസീദേവ സ്വാഭിമാനഃ സ്വധേയം സ്വധർമ്മഃ നാമ ഛാത്രധർമ്മഃ. സിഎ പരീക്ഷായാം ലേഖാപരീക്ഷണ പരീക്ഷായാം മമ അത്യുത്തമേന യശസാ ത്വമേവ അധികം ആനന്ദിതാ അഭവഃ മദർത്ഥമപി ത്വയൈവ മോദകാഃ വിതരിതാഃ. തവ പിതൃഭ്യാം വസ്ത്രധനദാനേന ച പ്രശംസാപൂർവകം സമ്മാനിതാഃ. താവത്പര്യന്തം മയാ കദാപി തവ ഗൃഹം ന ദൃഷ്ടമാസീത്. അനന്തരം തവ പിത്രോഃ അനുരോധാത് ആവയോഃ മൈത്രം വ്യവഹാരഭൂമൌ പ്രവിഷ്ടം. യദി കുത്രാപി സേവാമേവ കർത്തുമിച്ഛസി തർഹി അസ്മാക്കം വ്യവസായ കാര്യാലയേ ആയവ്യയ അധികാരിത്വേന സേവാം കുരു ഇതി തവ പ്രസ്താവഃ സപദി സാനന്ദം സ്വീകൃതഃ മയാ. തദാനീം ഭ്രാതാ പ്രബോധഃ വൈദ്യകേ ശസ്ത്രകർമ്മ വിശേഷാധ്യയനേ മഗ്നഃ ആസീത്. മഹർഘതാവശാത് കസ്യാപി ധനാർജനം അത്യാവശ്യകം ആസീത്. മാതുഃ അനുമത്യാ സ്വീകൃതഃ തവ പ്രസ്താവഃ. സത്യം വച്മി ലക്ഷ്മീശ ഭവതാ മഹ്യം ധനസഞ്ജീവനി ദത്ത.
मम याचना